0: awurade nhyira wo.
1: Amen. Amen.
0: Na ɔmmoa wo anɔpa yi sɛ wɔ ha sɛ lo gyina wo naa so kakraa bi wosɔre gyina wo naa so wotom sɛ aboa wo nhyɛnka awurade ama woatwe wo mu kyɛ wo nnua sɛ akɔ aba awurade nhyira wo afei wɔntena ase ne yɛmmɔ mpa yiɛ.